0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിനെ 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ആർ പിച്ചുമണിയുടെ വീണ കച്ചേരി കേൾക്കാം. മൃദംഗം പുതുക്കോട് എസ് കൃഷ്ണൻ. മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച് സ്വാമിനാഥ എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. നാട്ടരാഗം ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Veena Concert by R. Pichumani. He is accompanied on the mridangam by Pudukot S. Krishnan. He begins his Veena Concert with a composition of Muthuswami Deekshithar, Swaminatha, Endaragam Natta, set to Adithalam.

0: അടുത്തതായി മായാമാളവ ഗൗള രാഗത്തിൽ ദേവദേവ എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതി രൂപകതാളം.
1: Continuing his Veena concert, he will now present a composition of Maharaja Swadhi Thirunal, Deva Deva, in the ragam Maya Malava Gaula, set to Rubaka Thalam.

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ പിച്ചുമണിയുടെ വീണക്കച്ചേരി. മൃദംഗം പുതുക്കോട് എസ് കൃഷ്ണൻ. ഇനി അർദ്ധനാരീശ്വരം എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, രാഗം കുമുദക്രിയ, രൂപകതാളം.
1: This is Ragam 24/7 DTH Anytime Indian Music. You are listening to Veena Concert by R. Pichumani. He is accompanied on the mridangam by Puthukot S. Krishnan. Now listen to the composition of Muthuswami Dikshidhar, Arthanarishwaram, in the Ragam Kumudakriya, set to Rubagathalam.

0: അവസാനമായി ചക്കനി രാജ എന്നു തുടങ്ങുന്ന ത്യാഗരാജസ്വാമികൾ കൃതി, രാഗം ഖരഹരപ്രിയ, ആദിതാളം.
1: R. Pichumani concludes his Veena concert with a composition of Saint Thyagaraja, Chakkani Raja, Indaragam, Kharahara Priya, set to Adithalam.

0: ഇതുവരെ കേട്ടത് ആർ പിച്ചുമണിയുടെ വീണകച്ചേരി. മൃദംഗം പുതുക്കോട് എസ് കൃഷ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വീണ കോൺസെർട്ട് ബൈ ആർ പിച്ചുമണി. Accompanying artist was Pudukkod S. Krishnan on the mridangam. This program was contributed by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH Indian സംഗീതത്തിനെ 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ തിരുവിഴ ശിവാനന്ദൻ വയലിനിൽ വായിച്ച കൃതികൾ കേൾക്കാം. മൃദംഗം മാവേലിക്കര ആർ രാജേഷ്, ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ, മുഖർ ശംഖ് കോട്ടയം മുരളീധരൻ. മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച് ദേവദേവ എന്ന് തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം മായാ മാളവ ഗൗള, രൂപക താളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to violin recital by Thiruvida Shivanandan. He is accompanied on the mridangam by Mavelikira R. Rajesh, on the ghatam by Trivandrum V. Karthigeyan, and on the morsing by Kottayam Muralidharan. He begins his violin recital with a composition of Maharaja Swadi Thirunal, Deva Deva, in the raga Maya Malava Gaula, set to Rubaka Thalam.

0: അടുത്തതായി ഹംസനാദം രാഗത്തിൽ ബണ്ടുരീതി എന്ന് തുടങ്ങുന്ന ത്യാഗരാജസ്വാമികൾ കൃതി ആദിതാളം.
1: കണ്ടിന്യൂയിങ് ഹിസ് വയലിൻ റിസൈറ്റൽ, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ബണ്ടുരീതി.

0: രാഗം 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തിരുവിഴ ശിവാനന്ദൻ വയലിനിൽ വായിച്ച കൃതികൾ. മൃദംഗം മാവേലിക്കര ആർ രാജേഷ്, ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ, മുഖർ ശംഖ് കോട്ടയം മുരളീധരൻ. ഇനി ബിലഹരി രാഗത്തിൽ ദ്വരഗുണ എന്ന് തുടങ്ങുന്ന ത്യാഗരാജസ്വാമികൾ രചിച്ച കീർത്തനം ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to violin recital by Shri Thiruvira Shivanandan. He is accompanied on the Mridangam by Mavilikira R. Rajesh, on the Gattam by Trivandrum V. Karthigeyan, and on the Morsing by Kottayam Muralidharan. Now listen to the composition of Saint Thyagaraja, Dwaraguna, in the Ragam Bilahari, set to Aditalam.

0: അടുത്തതായി ഗരുഡഗമന എന്നാരംഭിക്കുന്ന പട്ടണം സുബ്രഹ്മണ്യയർ രചിച്ച കൃതി, രാഗം നാഗസ്വരാവലി, രൂപകതാളം.
1: നെക്സ്റ്റ് ഇസ് എ കോമ്പോസിഷൻ ഓഫ് പട്ടണം സുബ്രഹ്മണ്യ അയ്യർ, ഗരുഡഗമന എന്ന രാഗം നാഗസ്വരാവലി, സെറ്റ് ടു രൂപകതാളം.

0: അവസാനമായി ഭജ ഭജ എന്ന് തുടങ്ങുന്ന മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച ഭജൻ. രാഗം സിന്ധു ഭൈരവി. ആദിതാളം.
1: തിരുവിഴ ശിവാനന്ദൻ കൺക്ലൂഡ്സ് വിത്ത് മഹാരാജ സ്വാതി തിരുനാൾ ഭജൻ. ഭജ ഭജ എന്ന രാഗം സിന്ധു ഭൈരവി സെറ്റ് ടു ആദിതാളം.

0: ഇതുവരെ കേട്ടത്
1: തിരുവിഴ ശിവാനന്ദൻ വയലിനിൽ വായിച്ച കൃതികൾ.
0: മൃദംഗം മാവേലിക്കര ആർ രാജേഷ്. ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. മുഖർ ശംഖ് കോട്ടയം മുരളീധരൻ.
2: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റിസൈറ്റൽ ബൈ തിരുവിഴ ശിവാനന്ദൻ. Accompanying artists were Mavelikkara R. Rajesh on the Mridangam, Trivandrum V. Karthikeyan on the Ghatam, and Kottayam S. Muralidharan on the Morsing.
0: Ragam 24/7 DTH. Indian Sangeethathinu 24 manikkurum oru channel. Ippol Thiruvira Viju S. Anandum, Idappalli A. Ajit Kumarum chernu avatharippikkunna iru violin kacheri kelkam. Mridangam A. Balakrishna Kammath. Khadam Mangade K. V. Pramod Kumar. മുഖർ ശംഖ് കോട്ടയം എസ് മുരളീധരൻ. സരസ സാമദാന എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ കൃതി കച്ചേരി ആരംഭിക്കുന്നു. കാബി നാരായണി രാഗം ആദിതാളം.
2: ദിസ് ഇസ് രാഗം 24/7 DTH എനി ടൈം ഇന്ത്യൻ മ്യൂസിക്. ലിസൺ ടു വയലിൻ ഡ്യുവറ്റ് ബൈ തിരുവിഴ വിജു എസ് ആനന്ദ് ആൻഡ് ഇടപ്പള്ളി അജിത് കുമാർ. ദ ആർ അക്കംപനീഡ് ഓൺ ദ മൃദംഗം ബൈ എ ബാലകൃഷ്ണ കമ്മത്ത്, ഓൺ ദ ഘട്ടം by Mangadu K.V. Pramod Kumar, and on the Morsing by Kottayam S. Muralidharan. They begin with the composition of Saint Thyagaraja, Sarasa Samadana, in the ragam Kabi Narayani, set to Aditalam.

0: അടുത്തതായി കുറുഞ്ചി രാഗത്തിൽ അളിവേണി എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ പദം മിശ്രചാപ്പ് താളം.
1: Now listen to a padam of Maharaja Swadi Thirunal, Aliveni, in the ragam Kurunji, set to Mishra Chappu Thalam.

0: അവസാനമായി സിന്ധു ഭൈരവി രാഗത്തിൽ ലാൽഗുഡി ജി ജയരാമൻ രചിച്ച തില്ലാന ആദിതാളം.
1: തിരുവിഴ വിജു എസ് ആനന്ദ് ആൻഡ് ഇടപ്പള്ളി അജിത് കുമാർ കൺക്ലൂഡ് വിത്ത് എ തില്ലാന ഓഫ് ലാൽഗുഡി ജി ജയരാമൻ എന്ന രാഗം സിന്ധു ഭൈരവി സെറ്റ് ടു ആദിതാളം.

0: ഇതുവരെ കേട്ടത് തിരുവിഴ ബിജു എസ് ആനന്ദും ഇടപ്പള്ളി എ അജിത് കുമാറും ചേർന്ന് അവതരിപ്പിച്ച ഇരുവയലിൻ കച്ചേരി. മൃദംഗം എ ബാലകൃഷ്ണ കമ്മത്ത്, ഖടം മങ്ങാട് കെ വി പ്രമോദ് കുമാർ, മുഖർ ശംഖ് കോട്ടയം എസ് മുരളീധരൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: You are listening to Violin Duet by Thiruvira Viju S. Anand and Idappalli Ajit Kumar. Accompanying artists were A. Balakrishna Kammat on the mridangam, Mangad K.V. Pramod Kumar on the ghatam, and Kottayam S. Muralidharan on the morsing. This program was contributed by All India Radio Thiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ബിനു ചാക്കോ നേരിമംഗലത്തിന്റെ സംഗീത കച്ചേരി കേൾക്കാം. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by Binu Chakko Neriamangalam. He is accompanied by M.S. Jayakumar on violin and K. Jayakrishnan on mridangam. Manasayadulo, Malayamarudaragam, Rupakathalam, Tyagarajakriti. First item of this concert is in Raga Malayamaruda, set to Rupakathala, composed by Tyagaraja. Manasayadulo.

മാമവസദാ വരദേ നാട്ടക്കുറിഞ്ചിരാഗം രൂപകതാളം സ്വാതി തിരുനാൾ കൃതി നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രാഗ നാട്ടക്കുറിഞ്ചി സെറ്റ് രൂപകതാള കമ്പോസ്ഡ് ബൈ സ്വാതി തിരുനാൾ മാമവസദാ വരദേ

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബിനു ചാക്കോ നേര്യമംഗലത്തിന്റെ സംഗീത കച്ചേരി. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിനു ചാക്കോ നേര്യമംഗലം. ഹീസ് അക്കമ്പനീഡ് ബൈ എം എസ് ജയകുമാർ ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സതതം താവക ഖരഹര പ്രിയരാഗം ആദിതാളം സ്വാതി തിരുനാൾ കൃതി. നെക്സ്റ്റ് ഐറ്റം ഈസ് സതതം താവക ഇൻ രാഗ ഖരഹര പ്രിയ സെറ്റു ആദിതാള composed by Swati Thirunal.

വിഹരമാനസ കാപ്പിരാഗം മിശ്ര ചാപ്പുതാളം സ്വാതി തിരുനാൾ കൃതി ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് വിഹരമാനസ ഇൻ രാഗ കാപ്പി സെറ്റ് ടു മിശ്ര ചാപ്പ്.

0: ബിനുഷാക്കു നേര്യമംഗലം പാടിയ കൃതികളാണ് നിങ്ങൾ കേട്ടത്. എം എസ് ജയകുമാർ വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ബിനുഷാക്കു നേര്യമംഗലം. ഹി വാസ് അക്കമ്പനീഡ് ബൈ എം എസ് ജയകുമാർ ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം DTH ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 DTH ചാനൽ, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.